0: ഞാനെന്റെ അർജുനന്.
1: അർജുന, കാക്കാമു ഉടാ മാറ്റി ഡി കൊട്ട അസ്തിന yang namanya Bim, Bisul, eh Bisul Bima, Bima tak eta.
2: Giliran dari kamu.
1: Sekarang giliranmu Arjuna, saya harus bunuh. Sabaraha mana dibayar? Wah banyak, banyak, banyak. Tidakkah itu? Coba yang nyaw kau. Udang Jun, wah. Lesotkeun buta
3: modar,
1: lesotkeun kurang ajar. Wey.